ത്യാഗത് ബ്രഹ്മജ്ഞാനിക മന പരമാനന്ദ ബ്രഹ്മജ്ഞാനിക കാര സദാ അനന്ത് ബ്രഹ്മജ്ഞാനി സുഖ സഹജനവാസനാനു ബ്രഹ്മജ്ഞാനിക നഹി വിനാശ് ബ്രഹ്മജ്ഞാനി ബ്രഹ്മ ബേത ബ്രഹ്മജ്ഞാനി ഏക സംഹിതാ

ജീവനമുഗ്ധ ജസ് ഹൃദയ ഭഗവന്ത് തന്ന തന്ന തന്ന ജന ആയ ജസ് പ്രസാ സബ ജഗത്തരായ ജന ആമന കഹ സ്വഭാവ ജന കഹ സംഗചിത ആവനാവ ആവ

സ്വരൂപ അനംഗീനാമേ ത്രിപംഗി ത്രികാമേന ത്രിഭാഗം ത്രിപാദയ ഗഞ്ചേ ഗാദി സുഭം സർപ്പാഗയ സുസർപ്പാനുരാഗയ ത്രിപുക്ത സ്വരൂപ ഛേദ ശൂത കിണർക്കം പ്രനാസ പൃഥ്വിയോ പ്രവാസ നിരുക്ത പ്രഭാഹ സദൈവ സദാ വിപുക്ത സ്വരൂപ പ്രജുക്ത അനുപനിരുക്ത സദാ വിപുക്ത പ്രഭാഹ അനുക്ത സ്വരൂപ പ്രജുക്ത അനുപ ചാത്രീഷാന്ത് അപാഗ ഹ നാഗ ഹ പേഖ ഹ ലേഖ ഹ പരമ ഹ കർമ്മ ഹ നാദ ഹ ജുഗാദ ഹ ജയ ഹ അഭയ ഹ ഭൂത ഹ അതൂത ഹ

ചർപ്പർശാന്തവേ പ്രസാദം സർവം ഹന്ത സർവം ഗന്ത സർവം ഖ്യാത സർവം ജ്ഞാത സർവം ഹർത്ത സർവം കർത്ത സർവം പ്രാണം സർവം ത്രാണം സർവം കർമ്മം സർവം ധർമ്മം സർവം ജുക്ത സർവം മുക്ത സാവല ശാന്തവേ പ്രസാദ നമോ നർക്കനാശേ സദൈവം പ്രകാശയനംഗം സ്വരൂപേ പങ്കം വിഭൂതേ പ്രമാഥം പ്രമാഥേ സദാ സർവസാധേ അഗാധ സ്വരൂപേ നിർബാധ വിഭൂതേ അനംഗീനാമേ ത്രിപംഗീ ത്രികാമേ നിർപംഗീ സ്വരൂപേ